0: ആകാശവാണി പുതുച്ചേരി. നേരം 7 മണി.
1: ജി ആർ ടി ജ്വല്ലേഴ്സ് വഴങ്കും ഗോൾഡ് എക്സ്ചേഞ്ച് മേള. പഴയ തങ്ക നഗൈ എക്സ്ചേഞ്ച് മീത് ഗ്രാമർക്ക് 150 രൂപ കൂടുതലാക പെരുങ്ങൾ. ഇൻട്രേ ഉങ്ങൾ പഴയ തങ്കത്തെ മാറ്റുങ്ങൾ. നാളെ ഇന്ത്യാവെ വലപ്പെടുത്തുങ്ങൾ. നിബന്ധനകൾക്കുൾപ്പെട്ടത്. ജി ആർ ടി ജ്വല്ലേഴ്സ്, ശുഭാരംഭങ്ങളിൽ ആരംഭം.
0: ഇനി നാം ഇണയവിരിക്കും ഇന്നിക്കഴ്ചി തിരയിസൈ. തിരയിസയും തുടക്കമാക അല്ലി അർജുന திரைப்படத்திற்காக எஸ் வி பாலசுப்ரமணியம் மற்றும் ஸ்வர்ணலதா பாடிய பாடல்.